0: എന്താം പ്രവാചിക സാധന ശർമ്മ. ഇദാനീം മുഖ്യാ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തം യത് അന്ത്യോദയസ്യ ഭാവനയാ പ്രേരിതാണാം നിർധനജനാനാം കല്യാണം ഏവ ഗത ദ്വാദശ വർഷേഷു ശാസനസ്യ നീതി നിർമ്മാണസ്യ ആധാരഃ. പശ്ചിമബംഗാളരാജ്യ ആയുഷ്മാൻ പ്രധാനമന്ത്രി ഭാരത ജന ആരോഗ്യ യോജന പ്രവർത്തിഷ്യത്തെ. ദില്ലി ഉച്ചന്യായാലയേന CBSE ബോർഡ് ഇത്യസ്യ ദ്വാദശ കക്ഷായാഃ ഉത്തരപുസ്തികാനാം ആംഗിക മൂല്യാങ്കന പ്രണാലി വിഷയെ അനിയമിതതാ സന്ദർഭേ കേന്ദ്ര സർവകാരായ തഥാ CBSE ബോർഡ് ഇത്യസ്മൈ സൂചനാപത്രം പ്രദത്തം. ഭാരതേന പശ്ചിമ ഏഷ്യ ക്ഷേത്രേ പുനഃ പ്രവൃത്താനാം ആക്രമണാനാം വിഷയെ ഗഭീര ചിന്ത പ്രകടിത. ആകാശവാണി സേവായാഃ നവതി വർഷ പ്രപൂരണം. അപി ച ക്രിക്കറ്റ് ക്രീഡായാം ഭാരതദലം അഫ്ഗാനിസ്ഥാനദലം ഏകേന വാരേണൈവ ത്രിശതാധികൈഃ ധാവനാങ്കൈഃ പരാജിത്യ സ്വസ്യ ബൃഹത്തമം പഞ്ചദിവസീയ വിജയം അഭിലേഖിതവത്. ഇദാനീം വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് അന്ത്യോദയസ്യ ഭാവനയാ പ്രേരിതാനാം ദരിദ്രജനാനാം കല്യാണം ഏവ ഗത ദ്വാദശ വർഷേഷു ശാസനസ്യ നീതി നിർമ്മാണസ്യ ആധാരഃ അഭവത്. തേന ഉക്തം യത് അസ്മിൻ കാലേ ഭാരതദേശഃ ബഹൂനി പരിവർത്തനാനി അനുഭൂതവത്. യേഷാം കേന്ദ്രേ നിർധനാഃ വഞ്ചിതാശ്ച ജനാഃ ആസന്. പ്രധാനമന്ത്രി അവദത് യത് ജനധന യോജന പ്രത്യക്ഷ ലാഭ ഹസ്താന്തരണം സ്വച്ഛ ഭാരത അഭിയാനം PM ആവാസ യോജന ജലജീവൻ മിഷൻ ഇതി തഥാ ആയുഷ്മാൻ ഭാരത യോജന ഇത്യാദീനാം മുഖ്യോദ്ദേശ്യം അസ്തി യത് ജനാനാം കൃതേ ഗൗരവപൂർണം ജീവനം അവസരാണാം സുനിശ്ചയം കർത്തും അപി ആസീത്. നിർധനജനാനാം ജീവനസ്തരേ സ്വസ്യ ഉന്നയനേ പ്രൗദ്യോഗിക്യാഃ അപി മഹത്വപൂർണ ഭൂമിക അഭവത്.
1: പിച്ചിലെ 11 സാൽ മേ ദേശ് മേ 25 കരോഡ് ലോഗോ നേ ഗരീബി കോ ഹരായാ ഹൈ, ഗരീബി കോ പരാസ്ത് കിയാ ഹൈ, ഓർ ഗരീബി സേ ബാഹർ നികൽ കർകേ 25 കരോഡ് കാ ഏക് ബഹുത് ബഡാ സമൂഹ് നിയോ മിഡിൽ ക്ലാസ് കേ രൂപ് മേ ആജ് ദേശ് കേ അന്ദർ ബഹുത് ബഡി ഭൂമിക അദാ കർ രഹാ. ഇസ് നിയോ മിഡിൽ ക്ലാസ് കി അപ്നി എസ്പിരേഷൻസ് ഹൈ, അപ്നി സപ്നേ ഹൈ.
0: അദ്യ ആരഭ്യ പശ്ചിമബംഗാളരാജ്യ ആയുഷ്മാന പ്രധാനമന്ത്രി ഭാരത ജന ആരോഗ്യ യോജന പ്രവർത്തിഷ്യത്തെ. ഏതേന സാ യോജന സമ്പൂർണേപി ദേശേ കാര്യാൻവിത ഭവിഷ്യതി. സ്വാസ്ഥ്യ സേവാ വിസ്താര ദിശി മഹത്വപൂർണം പദം ഇദം. രാജ്യ സർവകാരഃ അദ്യ ആയുഷ്മാന ഭാരത പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനായാഃ കാര്യാൻവയനാർത്ഥം രാഷ്ട്രീയ സ്വാസ്ഥ്യ പ്രാധികരണേന സഹ ദില്ലി നഗരെ സന്ധി പത്രേ ഹസ്താക്ഷരം കരിഷ്യതി. അസ്മിന്നവസരെ കേന്ദ്രീയ സ്വാസ്ഥ്യമന്ത്രി JP നഡ്ഡ തഥാ പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉപസ്ഥിതൌ ഭവിഷ്യതഃ. ദില്ലി ഉച്ചന്യായാലയേന കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ ബോർഡ് ഇത്യസ്യ ദ്വാദശ കക്ഷായാഃ ഉത്തരപുസ്തികാനാം ആംഗിക മൂല്യാങ്കന പ്രണാലി വിഷയെ ജനഹിത യാചികായാം കേന്ദ്ര സർവകാരായ തഥാ CBSE ബോർഡ് ഇത്യസ്മൈ സൂചനാപത്രം നിർഗതം. ന്യായമൂർത്തിദ്വയം നീനാ ബൻസൽ കൃഷ്ണ തഥാ മധു ജയൻ മഹോദയാഭ്യാം രാഷ്ട്രീയ ഭാരതീയ വിദ്യാർത്ഥി സംഘസ്യ യാചികായാഃ ആധാരേണ കേന്ദ്ര സർവകാരാത് CBSE ബോർഡ് ഇത്യസ്മാത് ച ഉത്തരം യാചിതം. യാചികായാം ആംഗിക മൂല്യാങ്കന പ്രണാല്യാഃ നിഷ്പക്ഷത പാരദർശിത തഥാ വിശ്വസനീയത ഈഷു വിഷയേഷു പ്രശ്നാഃ ഉത്ഥാപിതാഃ. സംസ്കൃത വാർത്തയാഃ സംസ്കരണം ഇദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമം ഏവ അയം കാര്യക്രമഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയ തന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. അദ്യ അപരാഹ്നെ നവദില്ലീ നഗരെ ഭാരതസഭാ അഭവത്. അസ്യാം സഭായാം വിപക്ഷസ്യ വിഭിന്നാഃ നേതാരഃ ഉപസ്ഥിതാഃ ആസന്. അസ്മിന് കോൺഗ്രസ് ദലസ്യ അധ്യക്ഷഃ മല്ലികാർജ്ജുൻ ഖഡ്ഗെ, കോൺഗ്രസ് പാർട്ടി ഇത്യസ്യ വരിഷ്ഠ നേതാ രാഹുൽ ഗാന്ധി, സമാജവാദി പാർട്ടി ഇതി ദലസ്യ പ്രമുഖഃ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഇത്യസ്യ അധ്യക്ഷ